എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങമാസം 21 ഞാറാഴ്ച. കലാകേരളം, അറിയിപ്പുകൾ, ചലച്ചിത്ര ഗാനങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.

ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്കുള്ള ബോട്ടുകളുടെ യാത്രാ വിവരം. MV റാണിലക്ഷ്മി നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ്ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ടിൻ്റെ ശ്രീ വിജയപുരത്തേക്ക് ഇതേ വഴികളിലൂടെയുള്ള മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ്. MV ബംബൂക്ക നാളെ രാവിലെ 6:15 സ്വരാജ്ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും.

രാവിലെ 11 മണിക്ക് MV റാണിജങ്ക ഷഹീദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഷഹീദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് സ്വരാജ് ദ്വീപിലെത്തി ഉച്ചയ്ക്ക് 2:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV കച്ചാൽ നാളെ രാവിലെ 6:15 ഷഹീദ്വീപിലേക്ക് യാത്രയാരംഭിക്കും. ശ്രീ വിജയപുരത്തേക്കുള്ള ഈ ബോട്ടിൻ്റെ മടക്കയാത്ര രാവിലെ 8:30. MV ബാരട്ടാങ് നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. തുടർന്ന് അവിടെ നിന്നും ഷഹീദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്കുള്ള ബോട്ടിൻ്റെ മടക്കയാത്ര 8 തീയതി ചൊവ്വാഴ്ച രാവിലെ 5:30. ഷഹീദ്വീപിലേക്ക് MV കച്ചാൽ നാളെ ഉച്ചയ്ക്ക് 2:30 യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 4:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. MV ജോളിബോയ് നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ഉച്ചയ്ക്ക് 2 മണിക്ക് പുറപ്പെടുന്ന ഈ ബോട്ട് ഷഹീദ്വീപിലെത്തി വൈകുന്നേരം 3:30 ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ബോട്ടുകളുടെ സമയവിവരം സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെ ദേശീയ നേത്രദാന ധൈവാരം ആചരിക്കുകയാണ്. അന്ധത ലഘൂകരിക്കുന്നതിലും മരണാനന്തര നേത്രദാനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ വിപുലമായ അവബോധം സൃഷ്ടിക്കുന്നതിലും ഈ രണ്ടാഴ്ചത്തെ ക്യാമ്പയിൻ വലിയ പങ്കുവഹിക്കുന്നു. കോർണിയൽ തകരാറുകൾ മൂലം കാഴ്ച നഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾക്ക് പുതിയൊരു ജീവിതം സമ്മാനിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ ഇത് സംഘടിപ്പിക്കുന്നത്. ഒരു വ്യക്തിയുടെ മരണശേഷവും അവരുടെ കോർണിയകൾ ദാനം ചെയ്യുന്നതിലൂടെ രണ്ട് അന്ധരായ വ്യക്തികൾക്കു വരെ കാഴ്ചശക്തി തിരികെ ലഭിക്കുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. നേത്രദാനത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളും അന്ധവിശ്വാസങ്ങളും ദൂരീകരിക്കാനും കൂടുതൽ ആളുകളെ കണ്ണുദാനം ചെയ്യാൻ പ്രേരിപ്പിക്കാനുമായി ഓരോ വർഷവും പ്രത്യേക സന്ദേശങ്ങളോടെയാണ് ഈ ദിനങ്ങൾ ആചരിക്കുന്നത്. ഈ വർഷത്തെ പ്രമേയമാണ് ഒരു പ്രതിജ്ഞ, രണ്ട് കാഴ്ചകൾ, എണ്ണമറ്റ സ്വപ്നങ്ങൾ. സമൂഹത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാനും അന്ധതയില്ലാത്ത ഒരു നാളെ കെട്ടിപ്പടുക്കാനും ഓരോരുത്തരും നേത്രദാനത്തിനായി സന്നദ്ധത പ്രകടിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്.

നമസ്കാരം ശ്രോതാക്കളെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൽ സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ക്യാമറയിലൂടെ പകർത്തുന്നവരാണോ നിങ്ങൾ? ആൻഡമാൻ ദ്വീപ സമൂഹങ്ങളുടെ വിസ്മയങ്ങളും സൗന്ദര്യവും സവിശേഷതകളും ഉൾക്കൊണ്ട ഒരു കഥ നിങ്ങളിലൂടെ പുറം ലോകം അറിയാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ അറിയിപ്പ് നിങ്ങൾക്കുള്ളതാണ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗും പ്രസാർ ഭാരതിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ജെംസ് ഓഫ് ഇന്ത്യ ചലഞ്ച് വഴിയാണ് അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾക്ക് അവസരം ഒരുക്കിയിരിക്കുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളുടെ സംസ്കാരം, പൈതൃകം, വിനോദസഞ്ചാരം, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, നാട്ടുകഥകൾ, സവിശേഷമായ വ്യക്തിത്വം എന്നിങ്ങനെയുള്ള ഏതെങ്കിലും ഒന്നിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളും കഥകളും നിങ്ങളുടെ ക്യാമറ കണ്ണിലൂടെ പകർത്തി ഒരു മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങളുടെ ദ്വീപിൻ്റെ കഥ ലോകത്തോട് പറയുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതെ, നിങ്ങളെ കാത്തിരിക്കുന്നത് ആകർഷകങ്ങളായ സമ്മാനങ്ങളാണ്. ജില്ലാ തലത്തിൽ 50,000 രൂപയും സംസ്ഥാന തലത്തിൽ 2 ലക്ഷം രൂപയും ദേശീയ തലത്തിൽ 5 ലക്ഷം രൂപയുമാണ് സമ്മാനത്തുകകൾ. അപ്പോൾ പിന്നെ എന്തിനാണ് കാത്തിരിക്കുന്നത്? ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കുന്ന വേവ്സ് ഒ ടി

പ്ലാറ്റ്ഫോമിലെ മൈ വേവ്സ് വിഭാഗം വഴി ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ വേവ്സ് ഒ ടി ടി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൈ വേവ്സ് വിഭാഗത്തിൽ പ്രവേശിച്ച് പ്രോഗ്രാം സെക്ഷനിൽ പോയി നിങ്ങളുടെ വീഡിയോ സമർപ്പിക്കാം. വീഡിയോ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ, അതായത് ഈ മാസം 30. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സൃഷ്ടാക്കളെ, ക്യാമറയെടുക്കൂ, നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കൂ. നിങ്ങളുടെ കഥ തിളങ്ങട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചലഞ്ച്, നിങ്ങളുടെ ജില്ല, നിങ്ങളുടെ കഥ, ഇന്ത്യയുടെ വേദി. ഇപ്പോൾ പങ്കെടുക്കൂ, ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകട്ടെ. ജെംസ് ഓഫ് ഇന്ത്യ ചലഞ്ച്, നിങ്ങളുടെ ദ്വീപ്, നിങ്ങളുടെ കഥ, നമ്മുടെ അഭിമാനം.

സെപ്റ്റംബർ 1 മുതൽ 7 വരെ ദേശീയ പോഷകാഹാര വാരമായി ആചരിച്ചു വരുന്നു. ആഹാരത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജമാണ് ശരീരത്തിൽ ജീവചൈതന്യം നിലനിർത്തുന്നത്. നാം കഴിക്കുന്ന ആഹാരം പോഷകസമൃദ്ധവും സമീകൃതവുമായിരിക്കണമെന്നതാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട്. കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവരിൽ പോഷകത്തിന്റെ പ്രാധാന്യം എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പോഷകാഹാര വാരാചരണം നടത്തുന്നത്. ഭക്ഷണങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പോഷകങ്ങൾ നമ്മുടെ ശരീരത്തെയും ആരോഗ്യത്തെയും വലിയ രീതിയിലാണ് സ്വാധീനിക്കുന്നത്. പോഷകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളെ ബോധവാന്മാരാക്കുക, ജനങ്ങളിൽ ഉണ്ടാകുന്ന പോഷകാഹാരക്കുറവിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുക തുടങ്ങിയവയാണ് ഈ വാരാചരണത്തോടെ ലക്ഷ്യമിടുന്നത്.

0: കലാ കേരളം, കേരളത്തിലെ നാടൻ കലാരൂപങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി.
1: എല്ലാ ശ്രോതാക്കൾക്കും കലാകേരളത്തിലേക്ക് സ്വാഗതം.

മലബാർ മാപ്പിള സംസ്കാരത്തിന്റെ സംഭാവനയാണ് ഒപ്പന. അബ്ബന എന്ന അറബി വാക്കിൽ നിന്നാണ് ഒപ്പന എന്ന പേരുണ്ടായത്. ഒപ്പന എന്നത് ഒരുമിച്ച് പാടുക എന്നും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അലങ്കരിക്കുക, ചാർത്തുക എന്നൊക്കെയാണ് പൊതുവായ അർത്ഥം. കേരളത്തിൽ, വിശേഷിച്ചും മലബാറിലെ മുസ്ലിം സമൂഹത്തിൽ നിലനിൽക്കുന്ന ജനകീയ കലാരൂപമാണ് ഒപ്പന. വിവാഹാഘോഷങ്ങളുടെ ഭാഗമായിട്ടും മാർഗ കല്യാണം, കാതുകുത്ത്, മുടികളച്ചിൽ, 40 കുളി, വയസ്സറിയിക്കൽ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വേണ്ടിയും ഒപ്പന അവതരിപ്പിക്കാറുണ്ട്. മാപ്പിളപ്പാട്ടു ശാഖയിലെ താളനിബദ്ധമായ സഫീന പാട്ടുകളിലെ ഒരു ഇശലാണ് ഒപ്പന.

ഒപ്പനപ്പാട്ടുകൾ പൊതുവെ ശൃംഗാര രസപ്രധാനമാണ്. എന്നാൽ പടപ്പാട്ടുകളും അവതരിപ്പിക്കാറുണ്ട്. ഒപ്പനപ്പാട്ടുകൾക്ക് ചായൽ, മുറുക്കൽ എന്നിങ്ങനെ രണ്ടു ഗതിഭേദങ്ങളുണ്ട്. പതിഞ്ഞ താളക്രമമാണ് ചായലിന്. എന്നാൽ മുറുക്കത്തിലെത്തുമ്പോഴേക്കും താളം ദ്രുതഗതിയിലാകും. സാധാരണ ഒപ്പന അവതരിപ്പിക്കുന്നത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരും ഈ കലാരൂപം അവതരിപ്പിച്ചു കാണാറുണ്ട്. കല്യാണത്തിനാണ് പ്രധാനമായും ഒപ്പന പാടുന്നത്. വധൂവരന്മാരുടെ അതിരുകവിഞ്ഞ നാണം മാറ്റുക, കാതുകുത്തിന് വിധേയരാകുന്ന കുട്ടികളുടെ ഭയം മാറ്റുക എന്നതാണ് ഈ കലാരൂപത്തിന്റെ ദൗത്യം.

കല്യാണത്തിന് വരന്റെയും വധുവിന്റെയും സംഘങ്ങൾ മത്സര ബുദ്ധിയോടെ ഒപ്പന പാടും. നാണം കുണിഞ്ഞു നിൽക്കുന്ന മണവാട്ടിക്ക് ചുറ്റും കൂടി കൂട്ടുകാരികൾ ഒപ്പന മുട്ടും. ഹാർമോണിയം, തബല, ഗഞ്ചിറ, ഇലത്താളം എന്നിവയുടെ അകമ്പടിയോടെ വിവിധ താളത്തിൽ പരസ്പരം കൈകൾ കൊട്ടി ലളിതമായ പദചലനങ്ങളോടെയാണ് ഒപ്പന അരങ്ങേറുന്നത്. അറബി നാടോടി ഗാനങ്ങളുടെ താളം പിൻപറ്റി മലബാറിൽ ഉടലെടുത്ത മാപ്പിളപ്പാട്ടുകളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. പുതിയ പ്രമേയങ്ങളും പാട്ടുകളും പല കാലങ്ങളിലായി കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളുടെ ഒപ്പനയിൽ നിന്ന് വ്യത്യസ്തമാണ് പുരുഷന്മാരുടെ ഒപ്പന. പുരുഷന്മാർ പുതുമാരനെ വലയം ചെയ്തുകൊണ്ടാണ് ഒപ്പന പാടുന്നത്. മണിയറയിൽ വെച്ചോ നിക്കാഹിനായി വരൻ വധുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോഴോ ആണ് കൂട്ടുകാർ ഒപ്പന പാടുന്നത്. ഇടത്തോട്ടും വലത്തോട്ടും മുന്നിലോട്ടും പിന്നിലോട്ടും ചാഞ്ഞുകൊണ്ടാണ് അവർ ഒപ്പന കളിക്കുന്നത്. വെള്ളമുണ്ടും ഷർട്ടുമാണ് സാധാരണ ഉപയോഗിക്കുന്ന വേഷം. തൊപ്പിയോ തലയിൽ കെട്ടോ ഉണ്ടാകും.

ഒപ്പന വെറും നൃത്തകല അല്ലെന്നും ഒന്നിച്ചു നിന്നും ഇരുന്നും സ്ഥാനം മാറിയും ചുറ്റി നടന്നുമുള്ള കളിയാണെന്നുമാണ്. ഇശലുകളുടെ മാത്രകൾ കൊണ്ട് കളിക്കാർ കൈമുട്ടുകയും വേണം. അതാതു സ്ഥലങ്ങളിലെ പരമ്പരാഗത വേഷങ്ങളും ആഭരണങ്ങളുമായിരുന്നു മുൻകാലത്ത് ഒപ്പനപ്പാട്ടുകാർ ധരിച്ചിരുന്നത്. പുള്ളികളുള്ള കളർ തുണിയും തട്ടവുമണിഞ്ഞ വേഷം വർണ്ണശബളമായിരുന്നു. കസവ് പിടിപ്പിച്ച മത്താവയും വെള്ളക്കാച്ചിത്തുണിയും

നിറമുള്ള നീളം കുപ്പായവും ധരിക്കാറുണ്ട്. മൈലാഞ്ചി അണിയുന്നത് വളരെ പ്രധാനമാണ്. കയ്യിലും കാലിലും മൈലാഞ്ചി അണിയും. കണ്ണിൽ സുർമയും ചുണ്ടിൽ വെറ്റില ചുകപ്പും ഉണ്ടാകണം. അരയിൽ പടിവച്ച വെള്ളി അരഞ്ഞാണവും കൈകളിൽ കുപ്പിവളയും ധരിക്കുക സാധാരണമാണ്. കാതില അഥവാ കർണാഭരണം പലതരമുണ്ട്. തോട, മണിക്കാതില, പൂക്കാതില, അന്തോടിക്കാതില, ഇവ അവയിൽ ചിലതു മാത്രം. കഴുത്തിലണിയാൻ കൊരലാരം, ഇളക്കക്കൊരലാരം തുടങ്ങിയ ആഭരണങ്ങളാണ് വേണ്ടത്. കൂടെ ചങ്കേലസ്, പരന്നേലസ്, കല്ലുമണി, പതക്കം, ചക്രമാല, ദസ്വി, മുല്ലമാല ഇവയും ഉപയോഗിക്കാറുണ്ട്.

0: മാപ്പിള വീടുകളിലെ അകത്തളങ്ങളിൽ നിന്നും ഒപ്പന ക്രമേണ സാംസ്കാരിക സദസ്സുകളിലേക്കും യുവജനോത്സവ വേദികളിലേക്കും പറിച്ചു നടപ്പെട്ടു. തനതു രീതികൾക്കൊപ്പം ഒട്ടേറെ പരിഷ്കാരങ്ങൾക്കും ഇത് വഴിവെച്ചു. അതോടൊപ്പം ഹൃദ്യവും ആകർഷകവുമായ ഒരു കലാവിരുന്നായി ഒപ്പന രൂപാന്തരപ്പെട്ടു എന്ന് പറയാം. ഇന്നത്തെ കലാകേരളത്തിൽ ഒപ്പനയെ കുറിച്ചുള്ള ചിത്രീകരണമാണ് ശ്രോതാക്കൾ കേട്ടത്. രചന ബാലചന്ദ്രൻ കൊയ്യാൽ.
1: കലാകേരളം സമാപിക്കുന്നു.
2: കലാകേരളം, കേരളത്തിലെ നാടൻ കലാരൂപങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി.
3: India's greatest treasures are not just its monuments, they are its people, culture and untold stories. The Ministry of Information and Broadcasting through Prasar Bharati proudly presents Gems of India, a national initiative inviting creators to showcase the unique identity of their districts. Whether it's culture, heritage, tourism, festivals, cuisine, handicrafts, local heroes or hidden destinations, your story matters. Create a 1-to-3-minute video, reel, documentary, podcast or vlog and upload it on the MyWaves platform. Entries will be judged on authenticity, creativity, storytelling, technical quality and community impact. Exciting prizes await. 50,000 rupees at the district level, 2 lakh rupees at the UT level and 5 lakh rupees at the national level. Celebrate your roots. Inspire the nation. Gems of India, because every district has a story worth telling.